0: നിന്റെ കൈകളെ ചേർത്ത് കർത്താവെ മഹിമപ്പെടുത്തുവോ. ആഹാ, ആളത്തിൽ അതിശയത്തെ കാണപ്പോകിറീർകൾ. അവർക്ക് തെറിയും സഹോദര ഉൻ വലി, അവർക്ക് തെറിയും സഹോദരി ഉൻ വലി. അവർ നം വളിയെ മാത്രമല്ല നം വലിയെയും അറിഞ്ഞിരിക്കാം. നം വളിയെ മാത്രമല്ല നം വലിയെയും അറിഞ്ഞിരിക്കാം. അവർ ആരോഗ്യം വരപ്പണ്ണി ഉൻ കായങ്ങളെ ആറ്റുവാ. ഉന്നെ തള്ളുണ്ടവൾ എന്ന് ചൊല്ലി പേരിട്ടിരിക്കാങ്ങളാ. വിസാരി പാരാറ്റവൾ എന്ന് ചൊല്ലി ഇരിക്കാങ്ങളാ. ഉന്നെ വിസാരിക്കുന്നവർ കർത്തർ പരലോകത്തിൽ ഇരിക്കാ. നല്ല കരങ്ങളെ തട്ടി ദേവനക്ക് മഹിമയ് മുഴു ബലത്തോട് മുഴു ബലത്തോട്. ആമേൻ, ആമേൻ, ആമേൻ.
1: അൻപാർന്ന നേർകളെ, നിങ്ങൾ കേട്ടിരിക്കുന്നത്